സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷതി.

ഭൂഷണം ചെയ്യുക. കച്ചത്തി ബലഭൂഷണം ഹസ്തസ്യ ഭൂഷണം ദാനം കണ്ഠസ്യ ഭൂഷണം സത്യം. ഹസ്തസ്യ ഭൂഷണം ദാനം സത്യം കണ്ഠസ്യ ഭൂഷണം. ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം. ശ്രോത്രം ച ഭൂഷണം ശാസ്ത്രം.

കാലേ സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷതി.

സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സായിനാഥ സുബ്രഹ്മണ്യം.